0: എങ്ങൾ മനമും ഇനിക്കും.
1: ആടി നരമ്പെല്ലാം ചെന്നൈ സിറ്റി എഫ് എം ആർ റേഡിയോ സിറ്റി 91.1.